കിവിസ ചെയ്യാറാവുയ്യ കിവ് കൂടെ തൊട്ട പാല് ഹുക്കുമറായി ചലണ നാനക് ലിഖിയ നാൽ ഹുക്കമി ഹോവന ആകാര ഹുക്കമന കഹിയാ ജായി ഹുക്മി ഹോമന ജീ ഹുക്കമ മില വടയായി ഹുക്മി ഉത്തമ നീച ഹുക്കമ ലേഖ ദുഃഖ സുഖ പായി അഹ ഇക്കലാ ഹുക്മി ബക്ഷീസ് ഇക് ഹുക്മി സദാ പവാഹി അഹ ഹുക്മ അന്തർ സാബ കോ ബാഹ ഹുക്മ നാ കോഹേ

സഹായി ദുഷ്ടദോഹത്തെ ലേഹോ ബചായി കൃപാകരിഹം ഭർജഗ മാതാ ഗ്രന്ഥകരാ പൂർണ സുബരാത കൽപക സകൽ ദേഹോ ഹർത്ത ദുഷ്ടദോഹേൻ ഘോഷാകർത്ത